അള്ളാഹുവായി എക്കലാംഗ റസൂലായി ഈമാ വെഗന്തി മീഹും എഹീ തെരൻ ഖംഗാ ബലാഫ് മീഹാ ദന്നാശെ ഫഹെ ഹമ കഷ്വറും ഗദവാനെ ബയക്കി ഹമ അള്ളാഹുഗെ ജമാഅത്തെ.

അതി ഏക തെരെ ഗിനമീഹും ഫാഫ വെരുവുമായി ദെക്കുളു വെരുവുമായി ഹറാം മുദാ ഖേമം അവസ്വ ഗണ്ണതം കലേഫാനു ദെക്ക് വടയാ ഗണ്ണവാനു എവരെ കൊങ്ങുളുണു അമൽ തൗകെ നുബാഹകമായി.

0: ഇഞ്ചീലായി എവരെങ്കിൽ വെരി റസ്കലാങ്കി ഹദ്രത്തും എവരെണ്ണ ബാവാലെ വി ഫതുകെ എബഹി ഖുർആനുകെ ഹുക്കും ഖായിം കുരിനമ എവരെങ്കിൽ മതിന്നായി എവരെങ്കിൽ ഫാദശും എവരെണ്ണ റിസ്ഖുലിബ്നീഹെ എവരെങ്കിൽ തെരേം മെദുമിം ബയകുവേ നമവിസ് ഏകെ തെരേം ഗിനമീഹും കുള അമൽത ഹാദഹ നുബാവഗം വേ
1: يا ايها الرسول بلغ ما انزل اليك من ربك

അതെ, ദം മിരസ്മിയാത്ത് ഗൊണ്ണാണി മി മുനാസപതാ ഗുളിക മിനിസ്ട്രി നെറുമങ് ഹമജീഫാവ തിം ഫൊത്തെ നെറും മി നമ്പർ ഫുറിഹ മുക്കദ്ദമ ആളുകൾ മിതന്നാവാദനി ഇസ്ലാമി കന്തത്തക അവഗാഫ ബഹെ വസീർ ഡോക്ടർ മുഹമ്മദ് ഷഹീം അലി സയ്യിദ് അരിഹും അരിഹുക ഡെപ്യൂട്ടി മിനിസ്റ്റർ മുത്തിയോ എമ്മെ ഫുറത്തമ അളകുൾ മെമ്മിയതു മി നെരെ ഫൊത്തക്കി കീർത്തി ഖുർആന സുന്നത്ത് ഗലീഗ ഈമാങ്കംഗെ ഉസൂൽത ദേവണ ഫൊത്തക്കി ഇസ്ലാം ദീനുഗെ മൻഹജ്ജ്.

മാവരിനക്കി യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. ഹഫ്താഗെ സ്വാകോഷേളി മരമാദ് ഫാദ്നാൻ ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗ് മുളിങ് ആ പയക്കായകു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗണേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

അള്ളാഹുവായി എക്കലാംഗ റസൂലായി ഈമാ വെഗന്തി മീഹു ഐ എഹീ തെരിൻ ഖംഗാ ബലാഫ് മീഹാ ദന്നാശെ ഫഹെ ഹമ കഷ്വറും ഗദവാനെ ബയക്കി ഹമ അള്ളാഹുഗെ ജമാഅത്തെ.

അതി ഏക തെരയും ഗിനമീഹും ഫാഫ വരുവുമായി ദെക്കുളു വരുവുമായി ഹറാം മുദാ ഖ്യോമം അവസ്വ ഗണ്ണതം കലേഫാനു ദെക്ക് വടയ ഗണ്ണവാനു എവരെയും കൊങ്ങുളുണു അമൽ തൗകെ നുബാഹകമായി.

ഹമക്കശ്വറും ഫൊതുഗ അഹുൽവരെ ഈ മാവ് തക്വാവിരു വീനമ എവരെങ്കെ കുത്തത്തിമൻ റസ്കലാങ്കെ എവരെങ്കെ കിബയം ഫുസവീമുഹെ അതി നിഅമത്തുഗെ സ്വർഗതക തിമൻ റസ്കലാങ്കെ എവരെ വെദ്യവീമുഹെ

0: ಪ್ರಾಣಿ ಫಿಸಾರಿ ವಿಸ್ನುಂತೂಣು ದುರುಫೆಣ್ಣ ಇಲ್ಮೆರಿ ಕಮ ಹಿಲ್ಮೆರಿ ಕಮುಗ ಎಹಾಮೆ ಫುನ್ ತಹೌಜೀಬ ಬಯಕ ಮಿಫದ ಗೌಮೆಗ್ಗ ಉಣ್ಣಾಣಿ ಇಂತಿಹ ದರಜಾಗೆ ಎಕುವರಿ ಕಮೆ ಮಿಫದ ಇನ್ಸಾಣಿ ಜಮಾತೆಗ್ಗ ಉಣ್ಣಾಣಿ ಎಮಿಹುಂಗೆ ಸಲಾಮತ ಅಮೆದು ಎಮಿಹುಂ ವಿಸ್ನ ಅಮಿಲ್ಲ ಫಾರವೆರಿ ಕಮೆ ಸೌಭಕಿ ಏಗೆ ತೆರೆ ಕೊಮ್ಮೆ ಮಿಹ ಕವ್ಯಸ್ ಎಂಗೆ ಮೀ ಎಂಗ ಆಯ್ಲಾಯ್ಕ ಎ ಬಯಕ ಏಗೆ ತೆರೆ ಕೊಮ್ಮೆ ಮಿಹವೆ ಕವ್ಯಸ್ ಎಂಗೆ ಅಣಕಾಯ ಲಿಬೆ ಕಿತಮ್ಮೆ ಕುಡವೆಸ್ ದೆರೇಕಿ ಹಮ ತಿಮಣ್ಣೆವ್ಯಸ್ ಲಿಬೆ ದೆರೇಕ ನತೀಜಾ ಗೊತುಂ ಮುಳಿ ಕೌಮು ಅಬದ್ವೆಸ್ ಒಣ್ಣಾಣಿ ಹೇಲ ಎಮಿ ಹುಣ್ಣ ದೀನಿ ಗೊತುಂವೆಸ್ ಸಿಯಾಸಿ ಗೊತುಂವೆಸ್ ಸಿಯಾದತುಗು ಗೊತುಂವೆಸ್ ಗೆಲ್ಲುಮೆ ಲಿಬುಣಕ ನುದೇಣ ಎಮಿ ಹುಣ್ಣ ಕೀ ಎತೆರೆಯ ಬೇರುಂ ಫೆದಿದಾಣೆ ಅದಿ ಅತು ಎದಾಣೆ ನುರಕ್ಕಲಕುಂ ಗೌಮ ವತನ್ ಸಲಾಮೆ ಕುರುಮಟ್ಟಕ ಸಮಾಲು ತಿಬೇಣೆ ಬಯ ನತೀಜಾಕಿ ಮಿಫದ ಕೌಮೆ ರೂಳಾಲನ್ ದತಿವು ನಿಕಮತಿ ಕೊಲ್ಲಂ ಉದಗುವು ಎಮಿಹುಂಗ ಇಲ್ಮ ಹಿಮ್ಮತ ದುವಾಯ ಇಲಾಹಿ ಮದದು ಗುಳಿ ಲಾಮೆ ಹುಣಿಮ ಎಯ್ ಫಿಸಾರಿ ರಕ್ಕ ತೆರೆ ದೌಲತೆ ಹುರಿಹ ಅಲತೆಗ್ಗ ಹುರಿಹ ಮಾಣೆಗ್ಗ ಮಿನಿಮಂ ಕಮುಗ ದಿದ ಉಫುಲಂ ಹಿಂಗೆ ಉಫುಲಂ ಕೆರೆ ಉಫುಲಾಣೆ ದೌಲತೆ ಮಿ ಹಗೀಗೆ ದಮಹಟ್ಟಣಿ ಇಸ್ಲಾಂ ದಿ ಸೌಬಕಿ ದಿವೆಹಿ ಗೌಮ್ಯತುಗೆ ಎಮ್ಮೆ ಫುಮ್ಮದ ಕಿ ಜೌಹರ ಕಿ ಮ್ಯಾವೆಗೆ ಮಾ ಇಸ್ಲಾಂ ದಿ ದಿವೆ ಹಿಂಗೆ ಗೌಮುಗ ದಿಫಾವುಗ ಅಣಿಕೊ ಕೊಮ್ಮೆ ಫಹರಕು ಎಕಂ ಫೆಷಣಿ ದೀನ್ ಸಲಾಮೆ ಕುರುಮುಗ ರೂಹಾಣಿ ಬಿಂದು ತಹಗೆ ತೆರೆ ಎಕಂ ಹಮೇಕೆಣಿ ಉತೀಮು ಮಹಾರದು ಪೋಚುಗೀಜುನ್ನ ಕುರವಿ ಹಂಗುರಾಮ ಫೆಟ್ಟೆವಿ ಗೊತ್ತ ಬದಾಲಿ ಮವೆಸೆಂಗೆ ಉತೀಮು ಕಂದುವಲು ಮಿಸ್ಕಿತುಗ ಎಬೇಫುಳು ದೆಕ್ಕೆವಿ ವಾಹಕ್ಫುಳು ತಕುಂ ಮಿ ಹಗೀಗತ ದಿವೆಹಿ ತಾರಿಹುಂ ಹೆಕಿ ದಿಬೆ ಎದುಹ ಮಿ ಗೌಮು ಸಲಾಮೆವ್ವಿ ರಾಜ್ಯಗೆ ಎತರ್ ರಷಕ ಉತೀಮು ಮಹಾರದು ಗುಳುಂತಂ ಉಫದ್ದವ ಎ ಜಿಹಾದು ಕುರವ್ವಿ ಇರು ಕೊಮ್ಮೆ ರಷಕೊಮ್ಮೆ ಸ್ವಾಗಿವೆರವಿ ಮುಸ್ಲಿಮ ಕುಕಮುಗ ವೀತಿ ದೀನ ಗದ್ದಾರುವಿ ನೋತ ಎಹೆನ್ ದೀನಕಂ ಎಂಬುರಿಗೆ ಹುರಿ ಖಿಯಾಣ ತಿರಿಯಕು ಮಿಕಮುಗ ಹಿಮಿನಿಫ ನೆತೀತಿ ಕುರುಕ ಬುಡಾಣಮ ಸತ್ಯಾನ್ ಸತ್ತ ಇಸ್ಲಾಮಿ ಕೌಮಿಗೆ ಗೊತುಗ ದಿವೆಹಿ ಗೌಮು ಒತೀತಿ ಪೋಚುಗೀಜುಂ ಗದಕಮುನ್ ದಿವೆಹಿಂಗೆ ದೀನುಂ ಬೇರು ಕುರಾಂ ಉಳುಮುಂ ವೆಸ್ ದಿವೆಹಿಂ ಎಕಂ ಬಲಾಣು ಗತೀತಿ ಗದಕಮು ಮಸ್ತುವ ಎಚ್ಚಿಹಿ ದೇಂ ಉಳುಮಂ ವೆಸ್ ದಿವೆಹಿಂ ಎದು ಎತಕೆಚ್ಚ ಫಿಸಾರಿ ಕೆರಿಗೆ ಈಮಾಂತೆರಿ ಹಿತಕ ಸಾಬೀತು ದುಲಕು ನೂಣಿಕೆ ಪುಣೀತಿ ಎಂ ಭೀಮ ಕೌಮಿ ಅಮಿಲ್ಲ ವಂತಕಮುಗೆ ನಜರುಂ ಬಲಾಣಮ ಸಿಯಾಸಿ ಗೊತುಂ ಎದು ಎ ಫೆನುಣಿ ದಿವೆಹಿಂಗೆ ಸಕಾಫಿ ಸಿಯಾದತು ಒಯ್ಲೆ ಬದಹಿ ಕಮುಗೆ ನತೀಜ ಆದೆ ಶಕ್ಕೆಣ್ಣೆ ದಿವೆಹಿಂಗೆ ಸಕಾಫಿ ಸಿಯಾದತುಗೆ ಫುರಾಣೆ ಕಿ ಮ್ಯಾವೆಗೆ ಮಾ ಇಸ್ಲಾಂ ದಿ ಎಂ ವೀಮ ದಿವೆಹಿಂಗೆ ಸಕಾಫಿ ಸಿಯಾದತು ದಿಫಾ ಕುರುಮಟ್ಟ ಕಾವೆಸ್ ದಿವೆಹಿ ರಾಜ್ಯ ಕಿ ಸತ್ಯಾನ್ ಸತ್ತ ಇಸ್ಲಾಮಿ ದೌಲತೆ ಗೊತ್ತುಗ ದೆಮೆಹೆಟ್ಟು ಇಂತಿಹಾಯ ಬೇಣಂತರಿ ಇಜ್ತಿಮಾಯಿ ಬೈ ಇಲ್ವರಿ ವಿದಾಳುವ ಗೊತ್ತುಗ ಇನ್ಸಾಣಿ ಜಮಾತೆಗ್ಗೆ ಸಕಾಫೆ ನೋತ ಎಬೈಗ್ಗೆ ಎಬೈಕು ವಿಸ್ನಾ ಗೊತ ಇಜ್ತಿಮಾಯಿ ಅಹ್ಲಾಗು ಫಸಾದ ವೆಜ್ಜೆಯ ಎಬೈಗೆ ನಿಮಿದಿಯು ಮಾ ದುರಕುಣು ಉಣ್ಣಾಣಿ ದಿವೆ ರಾಜ್ಯಗೆ ಎಮ್ಮೆ ಹಾಲು ಬೆತರಾಯಿತು ಇನ್ಸಾಣು ವಿಸ್ನಾಗು ಹೇಗೊತ್ತುಗ ಬಟ್ಟಂ ಕುರುಮಟ್ಟಕ ಇಸ್ಲಾಂ ದೀನ್ ಇಲ್ಮೆರಿಕ ಮಗ್ಗುವಾಲ ದಿವೆಹಿಂ ಇಲ್ಮು ಹೋದಂ ಉಫುಲಿ ಬುರತಕ ಹಾಸಿಲ್ ಕುರಿ ನತೀಜಾಗ ಅಸ್ಲಕಿ ವೆಸ್ ಹಮ ಇಸ್ಲಾಂ ದೀನ್ ಇಸ್ಲಾಂ ದೀನ್ ಬುರಕೊ ಮಸಕ್ಕೆ ಕುರಂಗುವಾದ ದಿವೆಹಿಂಗೆ ಹುಣರುರಿ ಕಾಬ ಫ್ಯಾಂಗ್ ಅಮಿಲ್ಯ ತಕೆತಿ ಅಮಿಲ್ಲ ಅತುಂ ಫದ್ದಾಗೆಂಗ್ ಬಿನಾ ಕುರಿ ದಿರಿಯುಳು ಹೋದ ದಿನಿ ವೆಸ್ ಹಮ ಇಸ್ಲಾಂ ದೀನ್ ಇಸ್ಲಾಂ ದೀನ್ ಮಿನಿವಂಕಮ ಬಾರುರಿ ಕಮಗುವಾದ ದಿವೆಹಿಂಗೆ ದೌಲೆಂಗ್ ಹರದನಾಕೊ ಬೇರುಗೆ ಫರಾತ್ತಕ ಖಾರಿಜಿ ಗುಳುಂತ ಉಫದ್ದ ಎಕಮುಗ ಗೆಂಗುಳುನು ಸಕಾಫೆ ಅಶಗೆಣ್ಣೆ ವಿವೆಸ್ ಹಮ ಇಸ್ಲಾಂ ದೀನ್ ಇಸ್ಲಾಂ ದೀನ್ ಫುದುತ್ತರಿಕಮ ಗುವಾದ ಹೆಂಕಮು ವಿಯಫಾರಿಯ ಉಫುದ್ದಂತರುಕಮುಗೆ ರೂಹು ನಗಹಟ್ಟ ಎಕಮುಗ ಅದುಲುವೆರಿ ರೂಹೆ ದೆಮೆಹೆಟ್ಟೀವೆಸ್ ಇಸ್ಲಾಂ ದೀನ್ ಏಕೆ ತೆರೆಗ ಇಸ್ಲಾಂ ದೀನುಗ ಉಣ್ಣ ಜಕಾತುಗ ನಿಜಾಮ ವಗುಫುಗ ಉಸೂಲ್ತ ಫಾಹ ಕೊಲ್ಲೆಂಜೆಹೆ ಸೌಬಕಿ ಇಲ್ಮೆರಿ ವಿದಾಳುವ ಗೊತ್ತುಗ ಇಸ್ಲಾಂ ದೀನಕಿ ಶಾಮಿಲ್ ಕಾಮಿಲ್ ದೀನೆ ಏಗೆ ಮಾಣೆಕಿ ಇನ್ಸಾನಿಯತ ಬೇಣುವ ಹುರಿಹಾ ಕಮೆಂ ಹಿಮೆನಿ ಲಾಮಿಫಾವ ಕುಡವೆಸುಣಿ ಕಮೆಣ್ಣೆ ಫುರಿಹಮ ಸಾಬಿತು ನಿಜಾಮಿ ಕಮಗ ಮಿಮ್ಯಾ ದೀ ಹಿಮೆನು ಆದೆ ನಿಗೆ ವಡಾಣನ ಫದ್ಯಾಂಗ್ ವಗುಫಕಿ ಇಸ್ಲಾಮಿ ಶರಿಯತುಗ ವರಂ ಖಾಸ ಮಫೂಮೆ ಬೇರು ಫುಷಂ ಏಯ್ ಇಕ್ಸೋದಿ ಮಫೂಮೆ ಎಹೆನ್ ನಮಸ್ ಫುಂಕೋ ವಿಸ್ನಾಲಯರು ಏಯ್ ಇನ್ಸಾಣಿ ಮಂಫಾಯ ಗುಳೆ ಎತ ಫಶಲತಕ್ಕೆ ಲಾಮಿಫಾವ ಇಲಾಹಿ ಹಿಕ್ಮವಂತ ಕಮಕ ಓಗಾವಂತ ಕಮುಗೆ ದಲೀಲೆ ವಗುಫುಗೆ ಸೌಬುಂ ಇಕ್ಸೋದಿ ಹರುದನ ಬಿಂಗಲೆಂಗೆಳೆ ವಗುಫುಗೆ ಸೌಬುಂ ಎ ಬಿಂಗಲುಗೆ ಮತೀಗ ಫರುದಿ ಇಜ್ತಿಮಾಯಿ ಮಂಫಾಗೆ ಬಿನಾತಂ ಆರಸ್ತುವೆಗೆಂದೆ ഇസ്ലാമി താരിഖ ബലായിർ വഖഫുകെ നിസാമുകെ തെരേൻ എകി ദായിരാതക മീഹും ബിനാ കുറവി ഇജ്തിമായി ഫെംബറു മതികുറൈഫവെ ഫിക്കുറി ഇൽമി സിക്കുറിതൻ ഉഫെദ്ദിഫവെ വസീലത്തുക ഗൊത്തും മിസ്കിത്ത ബിനാ കുറൈഫവെ ലൈബ്രറി തക ഇസ്ലാമി മറുക്കസ് തക അത് എനൂനസ് ഇസ്ലാമി മുജ്തമോഗെ എം എ ബാജവരി കമ ബേണു ബാ മാദ്ദി മാണവി ഫുർസത്ത വഖഫുകെ തെരേൻ ഉഫദ്ദ ഏകെ മംഫ ഉമ്മത ഫോർവാദിഫവെ രാജ്യ ബലാരു ദീനി കങ്കമ ബൊടത്തി ഹേദ തക്കുരം ആവുണ്ട് ബേണു എക്കി സർഹത്തൗക ജമാണി ഉസൂൽ തക്ക മിസ്കിത്ത ബിനാകുരം ആവുണ്ട് ബേണു ഇസ്ലാമി ഷരിയൻ ഹുദ്ദകുര വ്യഫാരിഗെ ഹർക്കാത്ത ഫുളാകുരം ബേണു ഇസ്ലാം ദീനുക ഖാസ മഫൂമുഗെ തെരേൻ ഇജ്തിമായി ഖൗമി കുറി എറുന്ത രാജ്യ ദെക്കെം ബേണു സബക്കി വഖഫുകെ മുആമലാതുക അല്ലാഹുഗെ റുസ്സെവുമാ ഫുസ്സെവും ലിബും എബ ഹിമെനെ ഫർദി ഹിംഹമ ജഹുമാ ഉഫാവിരിക്കം എബ ഹിമെനെ ഖൗമി ഉംറാണി കുറിയറുമാ വശിഗെ തരഗി എബ ഹിമെനെ ഏകെ സൗബും ദീനി റൂഹു ഇതുറുവെ റൂഹാണി ഉമ്മീദി അലിവിലുമക്ക ദീനുഗെ മി നിസാമുഗെ തെരേൻ എത ബയക്കം എബ വാസിൽ വെവെ എഹങ്കമു മി മാണഹുരി ഫുങ് മക്സത്തം ഹാസൽ കുറുമട്ടക്ക മോൾദീവ്സ് ഔകാഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ്ഗ നമുക വകുഫ ഖാസ കുംഫുഞ്ഞ മിയത് ഔണു വാണി ഉഫദ്ദഫ് ദീനി കങ്കമം ഹേദ കുറുമട്ടക്ക ദിവേഹരാജ്യ എക്കി കങ്കൊളു തൗക വകുഫ് ത ബിനാ കുറുമ എഫദ വകുഫ് ബിനാത മരാമാതുക്കോ ബെലഹെട്ടുമുഗെ മസക്കെ കുറുമ ദിവഹി രാജ്യ എക്കി സർഹത്തൗക മിസ്കിത്ത ബിനാ കുറുമ എ മിസ്കിത്ത മരാമാത് കുറുമ ആബാതുര ഫിലുമുഗെ എംഹാ മസക്കെ കുറുമ മിസ്കിത്തക ബേണുവ എംഹ വസീലത്ത ഖായിം കോ തരഗ്ഗി കുറുമുഗ മസക്കത ഇസ്ലാമി ഷരിയൻ ഹുദ്ദകുര വിയഫാരിഗെ ഹരക്കാത്ത ദെബെഹെട്ടണി ഗൊതെഗ ഹിംഗുമുഗെ ഗൊതും കുറഞ്ചെഹെ എംഹ കങ്കം കുറുമ മാങ്ങോഹുഗ വാഗി ഫുളായകു മിയദു മി ഉഫെദ്ദി ഖൗമി വഖഫ് കുംഫുണി വെഗെന്താണി ഇരാദു ക്രവ്യ രാജ്യഗെ ദീനി മാദാണ ആദിരുമെഗെനസ്തേനെ വസീലതക അവണുമെങ്കെ ഹേദയ ഹെയോകമുഗ ബുരദം റംസു കൊദ്ദേനെ തിലഫതക മികുംഫുണി വെഗെന്താണി ഇരാദു ക്രവ്യ ഖൗമി ഇജ്തിമായി അതി ഉംറാണി വെട്ട ലിബെ ഖാസ സീനതക ദേഹാ സാളിസ്വണ അഹറ ഹമയ ദായിരു തരഗ്ഗിയ ഫവ ഗൗംതഗ ലിസ്റ്റുഗ രാജ്യ ഹിമെനുമ കുരവേ വഷാജഹെ തരഗ്ഗിഗെ മസക്കത്തുക മുഹിമു ദൗരൻ അദാ കുറാണെ വസീലത ദിവഹി രാജ്യഗെ ലൊവ്വെത്തി റയ്യുത്തും മിയദാവുമെ മി ഫാളു കുറണി എത്തൻ ഉഫദ മിയദാവുമെ മി ഫാളു കുറണി ബാതിലുഗെ ബിർവരിക്കമു ഹിദായത്തുഗെ ഹമജുമ ദിവഹി രാജ്യ ബദൽവിതാ നുസ്തേ കഹറു ഫുർമുഗുഫ മിയദാവുമെ മി ഫാഹ കുറണി ദുനിയ ആഖിരത്തുഗെ ബാജവരിക്കമ ദിവഹി കാബ ഫാൻ ഹിജ്ര കുറിക്കമുഗെ ഷറഫെരുഫ മിയദു അവുമി ഫാളു കുറണി സത്യ സത്ത ഇസ്ലാമി ഗൗമെ ഗുതുക നുസ്തേ കഹറു ഹേദ കുറി ജിഖുറാ ഗുഫ എഹെങ്കമു മാസിഗെ ലോകണ്ട ബലീമ ഫെണ്ണണി അവുമെന്ന ലിബുറ നസീബ് എക്കമകു ഹാലത്തുഗെ മൻസര ബലീമ ഫെണ്ണണി ബയദ്ദിമ ദിമാഗ ലക്കുണുല ജഹംതം ഫെദിഫാവാത മുസ്തക്ബലുഗെ ഉദർഹ ബലീമ ഫെണ്ണണി അവുമെ ഹാസിൽ കുറഞ്ചേ മക്സത്ത ഇസ്ലാമി ഷരിയത്തുക മക്സത്ത അവുമെന്ന സിഫവണി എക്കമ ടക അവുമെങ്കെ അമില നഫ്സു തക്കും കുറം ഹുരി ജിഹാദുത അവുമെം വാങ് ഹുരി മതിവരി കുർബാണിത മുളി കൗമുക സലാമതട്ടക ഹുരിഹ ഫരാത്തക്കും ഗുളികൻ ഉഫദ്ദം വി തസവൃത തംഫീസ് കുറം വി അമലി ഫിയവൃത ഭവണു എഫാവ ദുനിയേഗെ ഓയ്വറുഗെ തെരേൻ അവുമെങ്കെ ള ഹിത്തക ലോതക കംഫെത്തക ഹുഷേളുമുന്ദ ഹുഷേളുന്തകും ഈമാന് തെരക്കമുഗ റൂഹം ഇവ ബിരുവരി രംഗബിലുതക സഹറോവെ ദേഞ്ചേ ഹാസ സമാലുക മിയദു അവുണു ദിവഹി ലോബെത്തി റയിത്തുണ്ണ കുറം ഇൽത്തിമാസക്കി ദിവഹീന്ന ലിബുണു അതി ലിബേണ എമ്മെ മതിവരെ നസീബക്കി മാവെഗെംവ ഇസ്ലാം ദീൻകം അബദു സന്ദാണുക ഭട്ടമാശ ദിവഹി ഗൗമ ഒയ് എമ്മെ റക്കാത്തരി അഡ്ഡണക്കി മാവെഗെംവ ഇസ്ലാം ദീൻകമ സത്യാൻ സത്ത ഇസ്ലാമി ദൗലത്തെ ഗൊതുക മി ദൗല ഫിസാരി കെരിഗെ ദമാട്ടവാഷ അവണുഗെ നസേഹത്തക്കി അവുമെങ്കെ ഹിതുഗെ ഈമാണക്കി ദിരിയുളുമുഗെ അമലത്തക്കും ദുനിയ ആഹിരത്തുഗെ ബാജവരിക്ക കഷോറു കുരവുമ ലൊബെത്തി ദിവഹി കൊമ്മെ റയ്യത്തക്കുസ് ഗദാള മസക്കെ കുറമ ഹിംഗാഷ Mang Allah, migotukal. Aur minna heo taufiq devash. Mikirete divahi fasgadum, islami hidayatuge bebulum, huriha kankolakum, huriha hindegga, ujala kuravash. Iman kang furihama, amalutang ikhlas teri, muruvet teri, baiko kamuga aur min lavash. Milobete divahi kaum abadues, furihama istiklada, salamata. Hidayah nuruga lahatawash. Amin. Wa ma taufiqi illa billahi. Alayhi tawakkaltu wa ilayhi unib. Wassalamu alaikum wa rahmatullahi wa barakatuh.
1: Meganestini Rajasthan mituk munasabat ke bebi jalsa ka Raisul Jamhuriya Dr. Muhammad Moiz dekke wahak fulke recording.
2: Komme umuraka.
3: Komme fantiyaka.
2: Komme gintiyaka divahi rajyage adu engha 4149 kilohertz medium wave
3: addi hanoe megahertz fm band
1: migati kalam divahi rajyage adu migene
4: Divi Raj Islami Hidayatuga Nusite Kahare Kaha Deir Rabil Akhir Raj Islam Vidus Raj Islam Viduahu Gitahuni Aya Heyedunta Divi Lobet Yahun Nahutunang Ariskura
2: Komme umuraka.
3: Komme fantiyaka.
2: Komme gintiyaka. Divahi rajyage adu. Engha 4149 kilohertz medium wave.
3: Addi hanoe megahertz FM band.

0: എമ്മ നഗളോ ഫൗസിയ ക്യാബദ സൂറത്തുൽ ഇൻഫിത്വാർ ഫഷായ
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ല, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിറാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗ് സ്വാകുഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ്ദായ് ക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗേസ് മിസിൽസ്ലാഗ് മുളിംഗ് ആ പേക്കായക്കു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.